0: അപ്പൊ ഈ അവധാനം നമുക്ക് ജാതികൾ ഉത്തരായ മണ്ഡലയെ ഈ ദിവസത്തെ ദിനം അതിൽ അതിൽ ഉത്തരായ പത്തല നില പ്രതിപാല വലട്ട് ഈ സെപ്റ്റംബർ മാസ പാലമുടുന്നർവാദ ദിവസ് ഈ ദിവസത്തെ മഹജന സമ്പത്ത് ജാഗ്രാഹി ഹൈദാസ് ദസ്യാനു ഹത്വന ദിനം വാറ ക്രിയാത്മകുണെ ജാഗ്രാഹി ഇംഗ്ലീസ് അക്ഷര പാട് പത്തിന് ഡബ്ല്യൂ ഇംഗ്ലീസ് അക്ഷര ജാഗ്രാഹി അങ്ക സത്തഹം പടവ അങ്ക അട്ട് അങ്ക തുണ അങ്ക ദിക്ക് നവതത്ത അങ്ക ദിക്ക് അങ്ക ഹത്ത് സഹ അവസാനത്തെ അങ്ക നവേ വിധേയരായി മഹജന സമ്പത്ത് ഈ ദിവസത്തെ ജാഗ്രാഹി ഹൈദാസ് ദസ്യാനു ഹത്വന ദിനം വാറ ക്രിയാത്മക വെദ്ധി ജാഗ്രാഹി ഇംഗ്ലീസ് അക്ഷര സഹ ജാഗ്രാഹി അങ്ക ബാവട പത്തുണെ
1: ගොවිසත අර්ධහස් පන්සිය තිස්නාවන චක්‍රය දිනුම් වාරයේ දවසේ දී ක්‍රියාත්මක වුණා ඊ ඉංග්‍රීසි අක්ෂරයයි වාසනාවන්ත ඉංග්‍රීසි අක්ෂරය චක්‍රය අංක සටහන් අංක 10 අංක 49 අංක 67 සහ අවසානයේට අංක 73 විදිහට
0: മെഗാപവർ ജാഗ്രാഹി 2645 ദിനം വരെ ജാഗ്രാഹി ഇംഗ്ലീസ് അക്ഷര എ ഇംഗ്ലീസ് അക്ഷര ജാഗ്രാഹി സുപിര് അങ്ക ബാട് പത്തുന അങ്ക 11 ജാഗ്രാഹി അങ്ക സതഹം നടവ അങ്ക 90 അങ്ക 11 അങ്ക 61 സഹ അവസാനത്തെ അങ്ക 79
1: മെഗാപവ എഹിമ വെനുകൊട്ട് ധന നിധാനയ 2327 വന ജാഗ്രഹ ദിനം വരെ ദിവസേദേ ക്രിയാത്മകുണെ എൻ ഇംഗ്ലീഷ് അക്ഷര വാസനാവന്ത ഇംഗ്ലീഷ് അക്ഷര ജാഗ്രഹ അങ്ക സതഹന്നു അങ്ക 4 അങ്ക 10 അങ്ക 41 സഹ അവസാനയേട്ട് അങ്ക 74 വിധിഹട്ട്
0: ഇന്നലത്തെ അവധാന യമുക്കരനെ അപ്പി ഹന്ദഹനലുത്തരയേട്ടു ജാഗ്രാഹി എക്ദാസൈസി ഹൈവരുദ്ദിനും വാര ക്രിയാത്മകുണെ ജാഗ്രാഹി ലഗ്ന സങ്കേതി ബാട് പത്തുനെ വൃശ്ചിക ലഗ്ന സങ്കേതി ജാഗ്രാഹി അങ്ക സട്ടഹം വന അങ്ക 13 അങ്ക 16 അങ്ക 20 സഹ അവസാനയേട്ട് അങ്ക 30
1: അത് സമ്പത്ത് 872 ജാഗ്രാഹി ദിനം വരെ ഡബ്ല്യു ഇംഗ്ലീഷ് അക്ഷരയ വാസനാവന്ത ഇംഗ്ലീഷ് അക്ഷരേ ജാഗ്രാഹി അങ്ക സട്ടഹന്ന അങ്ക 2 നവതത്ത അങ്ക 2 അങ്ക 7 സഹ അവസാനയേട്ട് അങ്ക 9 വിധിഹട്ട്
0: ഇന്നലത്തെ എൻ എൽ ബി ജയലുത്തരയ്യ ഈ ദിവസത്തെ ജാഗ്രാഹി 565 ദിനം വാര ക്രിയാത്മകുണെ ജാഗ്രാഹി ഇംഗ്ലീഷ് അക്ഷര ഓ ഇംഗ്ലീഷ് അക്ഷര വെദ്യ ജാഗ്രാഹി അങ്ക സട്ടഹന്ന അങ്ക 6 അങ്ക 8 അങ്ക ബിന്ദു സഹ അവസാനയേട്ട് അങ്ക 5
1: සුබ දවසක් 413 වන ජයග්‍රහී දිනම් වාරයේ සිංහ ලග්නයේ වාසනාවන්ත ලග්න සංකේතය ජයග්‍රහී අංක සටහන් වෙන අංක 3 අංක 6 සහ අවසානයේ අංක 35 එදෙකම සුබ දවසක් 413 වන දිනම් වාරයේ ජයග්‍රහී ප්‍රවර්ධන අංකය සටහන් වෙන 4044 විදිහට
0: ජීවිතයේ සිහිනයට
1: වාසනාවේ ආශිර්වාදය
0: ජාතික ලොතරැයි මණ්ඩලයේ ලොතරැයිපත් වැඩි වැඩියෙන් මිලදී ගන්න ලක්කන මෝර්නින් ന്യൂസ് അലർട്ട് හංගින වෙලාව මතක කරනම් වෙලාව දැස්සන 6යි
1: විනාඩි 34යි

0: വിജയ കുറക്കാൻ പിടി ഹെലപ്പ് തലപ്പ് നീ
1: ഹെലപ്പയാണ്
0: സ്വാഭാവിക വിജയ കുറക്കാം പിടി ഗണേമത്തക്കരുത് പിട്ടു ഹതാകാണ് പിട്ടുണത്ത് ഉദയകട്ട് ഫ്രാഗട്ട് ഉണത് സത്യാന്തേക്കട്ട് ഉണത് വിജയ നിവസിങ്ങനെ വിജയ കുറക്കാം പിടി ലെൻസ്റ്റേക്ക് ഐക്യ ഹോസ്പിറ്റൽ ഗന മതക്കരണം എഹ സംബന്ധത്തിന സിയലുമ ഗെട്ടലുകളുടെ വിശദവും
2: ലെൻസ്റ്റേക്ക് ഐക്യ ഹോസ്പിറ്റലൊക്കെ തമായി സുധിവത് കിരിമെ സത്കമതി വരിയ സായന് ഗ്ലൂക്കുമാ സായന് ലമാക്ഷ സായന് എസ് കണ്ണടി സേവ ബാഹിര രോഗി അൻഷ് മിന്നമെ ഹമദയാക്മ എക്കമ വഹലാക്കാറ്റേൻ ലബാഗാന പുലാൻ സേവാവാൻ ടിക്കാക് എവാഗേമ തമായി വിശേഷം മതക്കരണോ അതി നവീന ഉപകരണ സഹ പാസുകം വലി സമാനവിത തനക് തമായി ലെൻസ്റ്റേക്ക് ഐക്യ ഹോസ്പിറ്റലൊക്കെ കിളക്കാന് വെടി വിസ്തൃ തനകാനോനിന ഓണ വിലാവക്ക് മിന്ന മേ നമ്പിക്കട കഥാക്കറാണ് ബിന്ദോയ ഹത്സ്യ ഹയായി ഹാരസ്യ ഹത്യാട്ടായി ഹാരസ്യ ഹത്യാട്ട ഹെമത് നെത്താൻ ബിന്ദോയ കായ ദേഖായി ഹത്സ്യ
0: കൃമിരാജ് നിവസിങ്ങന് മമ കഥാകരണ ഗാസ്ട്രൈറ്റിസ് വളരെ പോണ സാധു പനിയാണ് ഗാസ്ട്രൈറ്റിസ് കീഴിലേക്കാണ് അപ്പൊ ജാതിക
2: രോഗിയാണ്
0: ഹെമോട്ടോ തീയണം മേക്ക് ഇതാമ സുഭകാരണാവാഗ്നവേ അപ്പൊ ക്യാമേക്ക് പറക്കുവേനോ അപ്പൊ അത്തട്ടാഹുവിന് മനോഹാരി കാണവാ പാം പിറ്റി വെള്ളട അപ്പൊ ലൊക്കു ആൽമാക് തീയണം തെൽ സഹിത ആഹാര കാണുവാ അധിക മിരിസ് നേത് സഹിത ക്യാമുകളുടെ അഭിപ്രായം ഏക പ്രശ്നയാ മുഖത്ത് ഗാസ്ട്രൈറ്റിസ് വകി രോഗിക്കട്ട് ഏകട്ട് വിശന്നു മാപിക്കാന്നാങ്
2: കൃമിരാജ സന്തോൻ പനിയ മെണ്ണ ബില് കണ്ടു കൃമിരാജ് ന്യൂസ് ഇങ്ങനെ കൃമിരാജ് സന്തോൻ പനിയ ഗാനു ഗാസ്ട്രൈറ്റിസ് തീയണമാണ് ഗാസ്ട്രൈറ്റിസ് തിബത് കിലോ ആകാനു വേനെ ഏ വകി നിഷ്പാദന റസാഖ് കൃമിരാജ് ന്യൂസ് ആരും ഗാനു പോലാം വെൽമി പനിയ എത്തുകൊട്ട് പേയാവ് കുർലേസു കറാൽ ഗുളി എത്തുകൊട്ട് മുഖദ് തവ ഒന്നു വകി സർവവിഷാദിതായില് മിനിമം ഏ വകി നിഷ്പാദന റസാഖ് തീയണം ദേശീയ അമുദ്രവ്യ ഉദാഹരണ തമായി നിമി നിഷ്പാദന ഒക്കെ നിഷ്പാദനെ കല തീയന്നെ ബിന്ദു എക്കായി ദിക്കായി ഹസ്യ പനസ്തുനായി അട്ടസ്യ അസു നവേ കീനാം കേട്ട കഥാ കരല
0: ഐസ്ക്രീം
2: തമായി

0: Ending Maranatikai.
1: നിരതധിക പ്രദേശവലറ്റ് മേദിനവൽ അദഹലന് കടിൻകട വെസ ഹേതുവിൻ നവതത് ഡെങ്കു അവദാനമ ഇഹലയാമിൻ പവത്തിനവ ഇമനിസ ഒബ അവട്ട് പരിശ്രയാൻ നിരന്തരയൻ പെരിസുതുവ തപാകിനിയമിട്ട് വക ബലാകന്ന അവദാനമിട്ട് പെര സൂതാനമിൻ സിറ്റിന്ന
0: ഡെങ്കു പരതമോ.

0: അത് നിസാദീധാര പ്രാസംഗിക സജീവ കരരെ സോം തിലക ജയ മഹാസ്വരേൻ അരുത്പര ഗീതാവലേക്കൻ എറംബുനേലിസേ വസകഹിതവത്തുനെ അപ്പി സൂദാനം മീലകട്ട് ഇന്ദ്രാണി ബോഗട പ്രവീണ ശില്പിനിയട്ട് വിവേദികാവട്ട എറയും കരന്ന് സന്തതിയധാരമി പ്രാസംഗിക സജീവകരണി മത്മത കാപതി കരമിൻ കയാന്നത് ഇട്ട മത്തെ അപ്പിട്ട് അനുഗ്രഹയകൃത് കരണ അനുഗ്രഹക ഭൗതൻ പിലിബന്ധ മത്മത കരാനട്ട് ഓണ് അപ്പിട്ട് അനുഗ്രഹയകൃത് കരമിൻ അപ്പി സമഗ്ര നത്തൽ ബന്ധഗ്രേന്നുവാ എൻ എൽ ബി വസവത്തുനി മേ വസര തുലതി ഗവീകിയ മാസഹത്തക കാലേ തുല ധനനിദാന ലുത്രയെ തുലിൻ സുപിരി ത്യാഗലാബിൻ ദിദനിക് ഇവകേമ ലക്ഷ്യവിശ്യ ത്യാഗലാബിൻ തിസ് പസ്തനിക് ഇവകേമ ദിലക്ഷ്യ ത്യാഗലാബിൻ ഹാർസ്യ പന സദ്ദനിക് വകേമ മാർത്തു പലവിന്ദാസിട്ട് പട്ടൻകത്ത് സന്ധേ ബോണസ് തുലിൻ ഗവീകിയ മാസ പഹക കാലേ തുലതി ദസദഹസേ ത്യാഗലാബിൻ എക്ദഹാസ് തുൻസി വിസി ഹദ്ദനിക് ബിഹിക്കിരീമട്ട് ധനനിദാന ലുത്രയേട്ട് ഹക്യാബ ലഭിലത്തേനോ നിസാ ജാതിയ മഹാധന സമ്പത്ത് ധനനിദാനയെ ഒബത് മിലദീഗന കോടിപ്പത്തി സിഹിനെ സെബേക്കർ ഗണ്ട് കില ബഹുമ ആദരൻ സിഹിപാ കർണോ ജീവിത സിഹിനിട്ട് വാസന വ്യാശീർവാദിയ ജാതിക ലുത്രയ മണ്ഡലയ ഇവകീമത്തമായി അപിത കത്തൽ ബന്ധഗ്രീന്നോ അങ്ക എക്കെ ഡോമാ വി കുർണ്യാൻ പ്രഗ്യന്നോ അപിദാഹരണ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയതനെ ദൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെതിൻ ഡോമാ കളു എട്ടി വത് കിരിമേ യന്ത്ര കർണു സഹൽ വെൻ കർഗന്നിമേ യന്ത്ര സഹൽ എസറും കിരിമേ യന്ത്ര എത്തലു സഹൽ നിഷ്പാദന സദ ആവശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കമ വഹലക് കേട്ടൻ ലബാഗന്നിമേ പഹസുകമ ഒബട സൽസല തേനോ മേ യന്ത്ര ഒബട ആവശ്യ ധാർതാവൻഗൻ ലബാഗന്നത് പുൽവൻ നമ്പർ 31 ഹേന പാർ മഹർഗമ കേന്ദ്രസ്ഥാനേ തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിനെ സ്ഥാപിത കരലാ തേന്നെ ബിന്ദു 1177795 കേന ദുർഘടനാങ്കേൻ ഒബട വെഡി വിസ്തര ദനകന്നട്ട് പുലുവാ ഇപ്പി ബലവത് മാദരൻ സെലിഹസൻ സിഹിപാത് കരന ഹോദൈ ആദരണീയ സഹോദരൻ വസവത്തുനി സോമത്തിലേക്ക് ജയ മഹസ്വരേ നരമ്പുനു മേ സന്തതിധാര പ്രാസാംഗിക സജീവ കരനേ മിതൻ സിട്ട രസഗാന വന്നിട്ട് അപ്പി ബഹുമാദരൻ സിനേഹസിൻ ഏറ്റ ആരാധനാക്രമു സിംഗള ഗീത വംശാവലിയ തുല സ്വഭാവിത സ്ഥലക്കുനേ അഗേ മൂത്രാവ് ഇതാമത്മ രസവത് ഇതാമത്മ അരുത്പറായി ഈ രസവത് അരുത്പര ഗീതാവലിയൻ മേ രാത്രിയ രസഗാൻ വന്നിട്ട് ഇന്ദ്രാണി ബോഗുട പ്രവീണ ശില്പിനിയൻ ഒബതു മേരു ബഹുമ ഗൗരവേൻ ആരാധനാക്രമ ബേ വേദിക്കാവട്ടെൻ ബേ ആദരണീയാൻ വെനുവെൻ അതത് ഒബേ മധുരസ്വരേൻ ഗയാനട്ട് അപ്പി ഹോദ് അത്പോൾ സംപ്രസാദ്യാക്കിയത് കരുമ്പോ ആദരണീയ രസമുട്ടു
1: ബഹുമി സ്തുതി ദസുന് മമ മുളിന്മ സ്തുതിവാന്ത വെന്നോണ മുക്കുത് മമ കലിനു ഗീത ഗായന കരാ മട്ട ആരാധന കല നിസാ ഗുഡാ കി സ്തുതി അതത് മട്ട മീ ആരാധന ലഭുന മം ഗുഡ സന്തോഷു നമുക്കുത് ലഖണ്ഡട്ട് അപ്പി ഗുഡക്ക ആദരി ലഖണ്ഡ അപ്പടത്ത ആദരി ഇതി മമ ഹിതനോ മേ സ്വഭാവിത ഗീതയെ കീനദിയ ജനത അവതരട്ട് നവത ഗനയാണ് ലഖണ്ഡ ഗുഡക് മഹാന്തി വിനമ ഇതി അപ്പി തേട്ട് ദായക വിന ഗുഡക് കെമതി ഏ ഹിന്ദ അത് മേ പ്രസംഗേദീ മമ മുളിന്മ ഗായന കരൻ ബലപ്പെടുത്തുവെന്നി വിദുലിയ എലിയ ദക്ക ഗിനിഹുള്ള ദിയേഹല കീന ഗീയ മീ ഗീയ ഗുവനിദുലിയെ അധ്യക്ഷക്ക് വരയ്ക്കുന്ന സ്വർണ ഗുണവർദ്ധന മഹാത്മ്യാത്തമായി രചനാക്കളെ മെഹി സംഗീത നിർമ്മാണയ ഗുവാനിതുലി വാദക മണ്ഡലെ ദക്ഷ വയലിൻ വാദയ്ക്ക് കൂണ് ചേട്ടൻ വിദ്യശേഖർ മഹാത്മയാകെ ഇതി മേ ഗീതേൻ കിയവെന്നെ അക്കീകരു വെച്ച് ദിയനിയാക്കിയാണ് ഇതി അപ്പം മേ ഗീതക്കരെ ഗുവാനിതുലി എത്തിപ്പുന്ന നവനിർമ്മാണ കില വെടസട്ടാണുകിട്ട് മീ വെടസട്ടാണിതി അപ്പം മേ ഗീയ ഹെന്തിനുയേ വൽമത്തീകിയ കിരില്ലേക്കുകയെ വിലാപേക്കിയെന്ന് നമ്മീൻ ഇതി സന്ധാന വേണ്ണേ അക്കീകരു വെച്ച് ദുവെക് തമ്മ ദമോപ്യാന തരളകില്ല നമുക്ക് അന്തിമേദി ആയിട്ട് ഏകിയ പാറ വരതിച്ച ബാധനുണ്ണിത്ത അപഹുവയ തമ അമ്മ അവസ്വയാഗനേനവ ഏക തമയ മേഘിയൻ കിയവില്ല അപ്പി അത് മുലിന്മ അഹലബലമു വിദുലിയലിയ ഗീതെ മമതൻ ഗായനാകരാൻ

0: ഇന്ദ്രാണി ബോഗട പ്രവീണ ശില്പിനേക്ക് മധുര സ്വരേൻ ഗവന ഗീത മുണത്തറം അറുത് പറഞ്ഞത് മുണത്തറം രസവാ ഈ ഗീത തുലെ അപ്പിട്ട് ഹിതാന്ന് കൊച്ചര ദേവൽ തിബുണ ആനന്ദ നിർമ്മിക്ക മന്മകക്ക് പ്രജ്ഞാവ കറാവ് രഗനയാമേന ആദരണീയ രസവത്തുനെ അപ്പി ഹെമദാമക്കലേ ഒബട്ട് സിംഹള സ്വഭാവിത ഗീതെ രസയ സമീപകരണേക്ക് ഏ തുല സഹൂർദ രസമനസ് ജ്ഞാനനേകരണേക്ക് ഗീതേക്കിൻ ഹിതാക് നിവാന്ന പുലുവാൻ ഹിതാക് ഹദാന്ന പുലുവാൻ വകേവ അനകാ പിലിബന്ധവ സഹകമ്പനയാ കതികരണ്ട പുലുവാൻ എനിസാ ഹെരഗിയതന വൈരേ മോദു കരഗനീമ നെവേ ഹെരഗിയതന ഉപേക്ഷാവിൽ ദരാഗനീമത് ദരാഗന വെൻവേമത് പ്രേമേ ഉത്തുംഗ ഗുണയാക് ആദരണീയ രസവത്തുനെ അപ്പി ഇന്ദ്രാണി ബോഗുട സ്വരേറ്റ് മുഹതക വിരാമയാക് തപമിൻ സൂദാനം അരി അപൂർവട്ട് മിതെക് വേല സോമതിലക ജയ മഹസ്വരേൻ ഇന്ദ്രാണി ബോഗുട സ്വരേൻ രസഗ്യാനുണു സന്തതിയധാര പ്രാസംഗിക സജീവകരണെ അപ്പി ഗൗരവനീയറയും ലഭു വിശാരദ എഡ്വർഡ് ചായക്കുടി സ്വരേൻ മെത്തൻസിറ്റ് രസഗാൻ വന്നിട്ട് എഡ്വർഡ് ചായക്കുടി മഹാത്മ എന്ന് മീ ആദരണീയ രസവത്തുൻ വരുവൻ കയാനിട്ട് വേദിക്കാവിട്ട് രസവത്തിനെ അപ്പി ഹുന്ദാത് പ്രസാദ് പ്രസാദിയാക്കിക്കരുമോ എഡ്വർഡ് ചായക്കുടി സ്വരേൻ അത് സന്തതിയധാര മീ പ്രാസംഗിക സജീവകരണെ രസഗാൻ വന്നിട്ട്
1: ලක්කන මියුරුමියසයට ආරාධනා කිරීම පිළිබඳ වෙනද වගේම දසුන් මල්ලිට ස්තුතිවන්ත වෙනවා. ගීත කීපයක් ඔබ හා එක් වෙලා රස මිහිර බෙදා ගන්නටයි අදත් මම සූදානම් වෙන්නේ. මගේ ගීත ගොන්න දිහා බලපුවහම මුල්ම යුගයේ ඉතාමත් වැදගත් ගීයක් විදිහට මා අදටත් සලකන එහෙමත් නැත්නම් මගේ ගායන ජීවිතයේ විශාලම සංදිස්ථානයක් විදිහට සලකන ගීයක් තමයි දැන් මා ගායනට යන්නේ. මේ සිරිල් සමරකෝන් කියන එවකට නවක ගීත රචකයා ගුවන් විදුලියට තැපෑලෙන් එවූ ගීයක් කලණි පෙරලා තමයි සංගීතවත් කළා මට ගායනට අවස්ථාව ලබා දුන්නා.

0: ഫ്യൂച്ചറുടെ പ്ലസ് പോയിന്റ് കാക്ക് ആർ ഡി ബി യൂത്ത് പ്ലസ് വിശേഷ പ്രതിലാബ് റസാക് സമഗിങ് യൂത്ത് കടമ സെറ്റുന ബാങ്കിംഗ് പാർട്ണർ ആർ ഡി ബി യൂത്ത് പ്ലസ് കിനുമാ ഉപവിനുവെന്മാ
1: അഭിമാനിയ സമഗി നവതമ റേഡിയോ റിയാലിറ്റിയ ലഖണ്ഡ് ഗോൾഡൻ വോയിസ് සවිදා බදාදා සහ සිකුරාදා දිනකම පස්වරු එකේ සිට හතර දක්වා ලක්හඬ Golden Voice ස්වාධීන පුවත් එසනින් ඔබේ ජංගම දුරකථනයට ගෙන්වා ගැනීමට ITN News Alerts සිංහල සේවාව සක්‍රිය කරගන්න.
2: මොබිට් එල්නම් RJ හිස්තරක් ITN S ලෙස ටයිප් කර 2299 ට SMS කරන්න.
1: ඔබේ කෝටිපති සිහිනය අද සැබෑ වෙයිද? රාත්‍රී 10ට ලක්හඬ අහන්න. ජාතික ලොතරැයි මණ්ඩලයේ සියලුම ටිකට් පත්වල ජයග්‍රාහී ප්‍රතිඵල අද රාත්‍රියේම ඔබට කියන එකම රේඩියෝව ලක්හඬ.